0: പമഗരിസനി സഗമ പനിസ
1: പനിസഗരിസ നിദമ പനിസ
0: നിസ നിസ നിസ നിസ നിസ നിദമ പനിസ
1: ഗമ പനിസ
0: സഗമ പനിസ
1: ഗമ പനിസ
0: ഗ

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: പരിപാടിയിൽ ഇന്ന് കേൾക്കാം ശ്രീ അജ്മൽ ജബ്ബാർ എഴുതിയ ശൂന്യം എന്ന ചെറുകഥ. അവതരണം ലാവണ്യ ലക്ഷ്മണൻ. ശൂന്യം.
1: സമയം 5 ഓഫീസിൽ നിന്നിറങ്ങാൻ നേരമായി. ഇനി എങ്ങോട്ട് പോവും? അയാൾ ചിന്തിച്ചു. സ്വന്തമായൊരു വീടുണ്ട്, പക്ഷേ എന്നും അങ്ങോട്ടാണ് പോകുന്നത്. ഒരേ കാഴ്ച, ഒരേ വിഷയങ്ങൾ, പുതുതായി ഒന്നുമില്ല. പക്ഷേ അവൾ തന്നെയും കാത്തിരിപ്പുണ്ടാകും, അയാൾ ചിന്തിച്ചു. അയാൾ ഇങ്ങോട്ടൊന്നില്ലാതെ പതുക്കെ റോഡിലൂടെ നടക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. എന്തിനെന്നറിയാതെ നടത്തം അങ്ങോട്ടാക്കി. നല്ല തിരക്കുണ്ടവിടെ. ഇരിക്കാനൊരിടം നോക്കിയിട്ട് കാണുന്നില്ല. അവിടെ ഒരു പ്രായമായ സ്ത്രീ നിലത്തൊറ്റയ്ക്കിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ കയ്യിൽ കാര്യമായി ഒന്നുമില്ല. ആകെ മൊത്തം ഒരു വൃത്തിഹീനമായ അവസ്ഥ. പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി.

നേരത്തെയും പോലെ ഇന്നും ആ ഒറ്റമുറി വീട്ടിൽ കിടന്നുറങ്ങണം. ഒരു മാറ്റം അയാൾക്ക് അനിവാര്യമായിരുന്നു. ജീവിതത്തിൽ ഒന്നും ഇതുവരെ നഷ്ടപ്പെട്ടതായി തോന്നിയിട്ടില്ല. പക്ഷേ ആകെ നേടാൻ കഴിഞ്ഞത് ആ പഴക്കം ചെന്ന ഒറ്റമുറി വീടാണ്. അയാൾ വീട്ടിലെത്തി. അവൾ വാതിൽക്കൽ നിൽപ്പുണ്ട്, തന്നെയും കാത്ത്. ഒന്നും പറയാനില്ല, ഒന്നും ചോദിക്കാനും. അയാളുടെ പുറകെ അവളും അകത്തേക്ക് കയറി. അവൾക്ക് അയാളുടെ അത്ര വേഗത്തിൽ നടക്കാൻ കഴിയില്ല. എന്നാലും അത് നോക്കാതെ അയാൾ അയാളുടെ പ്രവൃത്തികളിലേക്ക് കടന്നു. ഒരു പുസ്തകം മേശപ്പുറത്തിരിപ്പുണ്ട്. അത് വായിച്ചു കഴിഞ്ഞതാണ്. എന്നാലും അയാൾ അതെടുത്ത് ഒന്നുകൂടി വായിക്കുകയാണ്. പതിയെ അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുതുതായി ഒന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പുതുതായി ഒന്നും ഇല്ലാത്തതാണോ, അതോ തനിക്ക് കാണാൻ കഴിയാത്തതാണോ? സമയം 8:30 ആയി. അത്താഴം കഴിക്കാൻ സമയമായി. അവൾ മേശപ്പുറത്ത് ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അയാൾ ഉറങ്ങാൻ തീരുമാനിച്ചു. കുഴമ്പിന്റെയും കഷായത്തിന്റെയും ഗന്ധം നിറഞ്ഞ മുറിയിൽ കിടന്നിട്ട് അയാൾ ഉറക്കം വരുന്നില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എങ്ങും ശാന്തം, വിജനമായ വഴി, സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചം മാത്രം. അയാൾ എന്തൊക്കെയോ ആലോചിച്ച് പുറത്തു നോക്കി നിന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഒന്നിലേക്കും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അയാൾ ഉറങ്ങാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ 8:30 ആയി. ഓഫീസിൽ പോകാൻ സമയമായി, പക്ഷെ അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. പല ദിവസങ്ങളും ഇങ്ങനെയാണ്. അന്ന് അമ്മ മരിച്ച വിവരമറിഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ചാടിക്കയറിയതാണ്. പിടിവിട്ട് നിലത്ത് വീണു. കുറേ കാലം ആശുപത്രിയിൽ. ഇപ്പോഴും ഭേദമായിട്ടില്ല. കുഴമ്പിന്റെയും കഷായത്തിന്റെയും ഗന്ധം ആ മുറി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കിടയിലുള്ള ഈ വീർപ്പുമുട്ടിയ ജീവിതം അയാൾക്ക് എന്നേ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അന്ന് വീട് വിട്ടിറങ്ങിയപ്പോൾ പ്രായം 20. അന്ന് പിണങ്ങിയിറങ്ങിയപ്പോൾ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് കരുതിയതല്ല. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യം ജോലി കിട്ടിയത് ഒരു തുണിക്കടയിലായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി പോന്നപ്പോൾ 1-2 ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള പണമേ കരുതിയിരുന്നുള്ളൂ. 10-15 വർഷങ്ങൾക്ക് ശേഷം അവരെ അന്വേഷിച്ചു പോയപ്പോൾ അവിടം അപ്പാടെ മാറിയിരിക്കുന്നു. അവിടെ താമസിച്ചവരും അവർ എങ്ങോട്ട് പോയെന്നോ എന്തിനിവിടം വിട്ടുവെന്നോ ആർക്കും വ്യക്തമല്ല. പലയിടത്തും പലവട്ടം അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്നു മുതൽ താൻ ഒറ്റയ്ക്കാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തന്നെ അന്വേഷിച്ചു വരാനോ തനിക്ക് അന്വേഷിച്ചു പോകാനോ ആരുമില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇനി എന്തിനു വേണ്ടിയെന്നറിയില്ല ഈ മുന്നോട്ട് പോക്ക്. താൻ തനിച്ചായത് തന്റെ തന്നെ പ്രവൃത്തിയിലൂടെയെന്ന് അയാൾക്ക് വ്യക്തമാണ്. വൈകുന്നേരം 5:00. ഓഫീസിൽ നിന്നിറങ്ങാൻ സമയമായി. അയാൾ എന്തോ ചിന്തയിലാണ്, ഒന്നും ചിന്തിക്കാനില്ലാത്തവന്റെ ചിന്ത. എന്നത്തെയും പോലെ അന്നും അയാൾ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു. അവരവിടെ ഇരിപ്പുണ്ട്. വളരെ ക്ഷീണിതയാണ് അവർ. എന്നും അതിരാവിലെ ഒരു കുട്ടി ഒരു പൊതി അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. എന്നാൽ 1 ആഴ്ചത്തോളമായി അവനെ കാണുന്നില്ല. ആ സ്ത്രീക്കുണ്ടായ ഏക ആശ്വാസം ആ കുട്ടിയായിരുന്നു. കുറച്ചു നാളായിട്ട് അവനെ കാണാനില്ല. പക്ഷേ അവർക്കുള്ള ഭക്ഷണ പൊതി ഒരു തടസ്സവും കൂടാതെ രാവിലെ ഉമ്മറത്തെത്തിയിരുന്നു. അവരത് ഒരു തടസ്സവും കൂടാതെ എടുത്ത് കഴിക്കുമായിരുന്നു. അയാൾ ഒരു മടിയും കൂടാതെ എന്നും അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ആരാണ് തനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നതെന്നറിയാൻ ആ സ്ത്രീക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അങ്ങനെ 1-2 ആഴ്ച കടന്നുപോയി. പലപ്പോഴും ഇവർ തമ്മിൽ മുഖാമുഖം കാണാറുണ്ടായിരുന്നു. എങ്കിലും ഒരു ഭാവവ്യത്യാസമില്ലാതെ അവർ കടന്നുപോകും. ഇന്ന് കുറച്ച് വൈകി ഓഫീസിൽ നിന്നിറങ്ങാൻ. പോകും വഴി ആ സ്ത്രീയെ കാണാൻ കഴിഞ്ഞില്ല. അയാൾ എന്നത്തെയും പോലെ മുറിയിലെത്തി. പക്ഷേ ജീവിതത്തിലുണ്ടായ ഒന്നുമില്ലായ്മ അയാൾക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. തനിക്കും എന്തൊക്കെയോ ചെയ്യാനുണ്ട്, തന്നിലൂടെയും ആളുകൾ ജീവിക്കാനുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാളുടെ പതിവുകളെല്ലാം മാറിയിരിക്കുന്നു. വായിച്ചു വഴുകിയ പുസ്തകം വായിക്കാനോ പാതയോരത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കാനോ അയാൾ തയ്യാറായിരുന്നില്ല. അധിക സമയം വൈകാതെ അയാൾ കിടന്നു. നേരത്തെ എഴുന്നേറ്റ് അവർക്ക് ഭക്ഷണം എത്തിക്കണം എന്നയാൾ

കരുതി. സമയം രാവിലെ 8 മണിയായി. പതിവ് പോലെ ഭക്ഷണ പൊതിയുമായി അയാൾ വീട്ടിൽ നിന്നിറങ്ങി. എന്നും വാതിൽക്കൽ ഭക്ഷണം വെച്ച് വരികയാണ് പതിവ്. പക്ഷെ ഇന്ന് അയാൾ ഭക്ഷണം അവിടെ വെച്ച് പോരാൻ തയ്യാറായിരുന്നില്ല. ആർക്കോ വേണ്ടി വഴിയിൽ വെച്ച് പോകാൻ ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നില്ല. ആ വാതിലിന്ന് മറികടന്ന് അവരോടൊന്ന് സംസാരിക്കണം എന്നയാൾക്കുണ്ടായിരുന്നു.

സ്ത്രീ ആ പൊതി എടുക്കുന്നത് കണ്ടു. അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ ആ പൊതിയുമായി അകത്തേക്ക് പോയി. അയാൾ അവരിൽ നിന്ന് ഒരു ചെറു പുഞ്ചിരി പ്രതീക്ഷിച്ചെങ്കിലും പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു അവരുടെ പെരുമാറ്റം. പക്ഷേ എന്നും അയാൾ ആ സ്ത്രീക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഒന്നും ചെയ്യാനില്ലാത്തവന് എന്തു ചെയ്യാൻ കിട്ടിയതുപോലെ. ഇന്ന് അവധിയാണ്. പതിവ് മുടങ്ങാതെ അയാൾ ഭക്ഷണവുമായി ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. വാതിൽ തുറന്നു കിടപ്പുണ്ട്. അയാൾ അകത്തേക്കു കയറി. അവർ ചെറിയ മയക്കത്തിലാണ്. അയാൾ അവരെ വിളിച്ചുണർത്തി. യാതൊരു ഭാവഭേദമില്ലാതെ ആ സ്ത്രീ ഭക്ഷണപ്പൊതി എടുത്ത് ഉമ്മരത്തേക്ക് പോയി. അവിടെ ഇരുന്ന് കഴിച്ചു തുടങ്ങി. അവരുടെ അടുത്ത് ചെന്ന് അവിടെ ഇരുന്നു. പക്ഷേ ഇതുവരെ ആ സ്ത്രീ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. തന്റെ കർമ്മം കഴിഞ്ഞു. ഇനി ഇവിടെ ഇരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു. നല്ല മഴയാണ്. വഴിയിലെല്ലാം നിറയെ വെള്ളം. പകുതി ദൂരം എത്തിയപ്പോഴാണ് മഴ തുടങ്ങിയത്. കുടയെടുത്തതുമില്ല, മഴ കുറയുന്ന ലക്ഷണവുമില്ല. പതിയെ അയാൾ മഴയത്ത് നടക്കാൻ തുടങ്ങി. ഇന്നെങ്കിലും ആ സ്ത്രീയുമായി ഒന്ന് സംസാരിക്കണം എന്ന് കരുതിയതാണ്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഇനി ഒരാഴ്ച താനിവിടെ ഇല്ല. ഓഫീസ് ആവശ്യങ്ങൾക്കായി പോവുകയാണ്. അവരെക്കുറിച്ച് ചില ആകുലതകൾ അയാളിലുണ്ടായി. പക്ഷേ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അയാൾ ചിന്തിച്ചു. നാളെ രാവിലെ 7 മണിക്കാണ് ബസ്. എന്തു വന്നാലും പോയേ തീരൂ. വസ്ത്രങ്ങളെല്ലാം എടുത്തുവെച്ച ബാഗുമായി അയാൾ 6:30 തന്നെ വീട്ടിൽ നിന്നിറങ്ങി. ബസ് കൃത്യസമയത്ത് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഒരാഴ്ചയോളം കടന്നുപോയി. അയാൾ തിരികെയെത്തി. ആദ്യം അവരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വരും വഴി ആ സ്ത്രീയുടെ വീട്ടിൽ കയറി. പക്ഷേ എത്ര തട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല. പിന്നെയാണ് കണ്ടത്, വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. അവിടെ നിന്നിറങ്ങി. അവരെ സാധാരണ കാണുന്നിടത്തെല്ലാം അന്വേഷിച്ചു. അവർ അവിടെ എങ്ങുമില്ല. അവർ പോകുന്നിടത്തെല്ലാം അന്വേഷിച്ചു. യാതൊരു വിവരവുമില്ല. നിരാശനായി തിരിച്ചു വീട്ടിലേക്ക് പോയി. അവർ ഇവിടെ തന്നെ ഉണ്ടാകാം, തനിക്ക് കണ്ടെത്താൻ കഴിയാത്തതാകാം എന്നയാൾ കരുതി. പിറ്റേന്ന് രാവിലെ അയാൾ എന്നത്തെയും പോലെ ഓഫീസിലേക്ക് ഇറങ്ങി. പക്ഷെ ഇന്നും കഥ കടഞ്ഞു തന്നെ കിടക്കുകയാണ്. അയാൾ നിരാശനായി തിരികെ പോയി. അയാൾ പിന്നീടും പലതവണ പോയെങ്കിലും ആ കഥക്ക് അടഞ്ഞു തന്നെ കിടന്നു. പക്ഷേ എന്നും അയാൾ അവിടെ വരും. ഇത്തിരി നേരം ഇരിക്കും. വായിച്ചു തീർന്ന പുസ്തകങ്ങളും വഴിയോരത്തെ ഇരുട്ടും അയാളിലേക്ക് ശൂന്യതയുടെ രൂപത്തിൽ വീണ്ടും കടന്നു വന്നു.

0: കഥായനം പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത് ശ്രീ അജ്മൽ ജബ്ബാർ എഴുതിയ ശൂന്യം എന്ന ചെറുകഥ. അവതരിപ്പിച്ചത് ലാവണ്യ ലക്ഷ്മണൻ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

തകിട്ട തകിട്ട ധിമി നാട്യം തകിട്ട തകിട്ട ധിമി ലാസ്യം നമക ശമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവ കവചം നട രാജപാദ സുമരജം ഹിരണന ധിരനാഥ വിനോദം നാട്യ വിലാസം പരമസുഖം മഹിതം

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാം നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: അമ്മി മിതിച്ചാച്ച് ആരുന്തതിയ പാത്താച്ച് ബൊമ്മി പൂ മുടിച്ച് പുരുഷൻ കയ്യ കോത്താച്ച് എട്ട്

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിൽ ഇന്ന് കേൾക്കാം, ചർമ്മത്തെ അറിയാം സംരക്ഷിക്കാം എന്ന വിഷയത്തിൽ കോട്ടക്കൽ ആര്യവൈദ്യശാല എറണാകുളം ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ കവിത പിയുമായി ഫസ്ന പിയെ നടത്തുന്ന അഭിമുഖം.
1: മാം സ്വാഗതം.
2: താങ്ക് യു.
1: ഒരു നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ പറയൂ മാം.
2: സ്കിൻ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. അതായത് നമ്മുടെ സ്കിന്നിലെ വേർക്ക വഴി ശരീരത്തിലെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ തന്നെ ശരീരത്തിലുള്ള വേസ്റ്റിനെ പുറന്തള്ളും കൂടി ചെയ്യും. അപ്പോൾ സ്കിന്നിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് പുറത്തൊരു അപ്ലിക്കേഷൻ കൊണ്ട് തുടങ്ങുന്നതോ അതിൽ അവസാനിക്കുന്നതോ അല്ല. ശരിക്കുള്ള സ്കിൻ കെയർ തുടങ്ങുന്നത് ശരീരത്തിനകത്തു നിന്നാണ്. അതായത് നന്നായിട്ട് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ ചായ കാപ്പി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഫിസി ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കി ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കണം, പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ. പിന്നെ രണ്ടാമത് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷ് ഉപയോഗിച്ചിട്ട് ശരീരത്തിൽ രണ്ടു നേരം കുളിക്കണം. തല കുളിച്ചില്ലെങ്കിലും ദേഹം നിർബന്ധമായും കുളിക്കണം. കുളിക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് കുളിക്കണം എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. കുളിച്ചതിന് ശേഷവും വേണമെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ക്രീംസ് ഉപയോഗിക്കാം, നല്ല ക്വാളിറ്റിയുള്ള മോയ്സ്ചറൈസിങ് ക്രീംസ് ഉപയോഗിക്കാം. ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തണം. അതുകൂടെ തന്നെ നട്ട്സ്, തൈര്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം ധാരാളം കഴിക്കാം. നാരുകളുള്ള ഭക്ഷണവും നല്ല വെള്ളവും കുക്കുംബർ പോലെയുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് സ്വാഭാവികമായി നന്നാവും. അതോടുകൂടി ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വറുത്തത്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ജങ്ക്, അതുപോലെ മസാല, ഓയിലി, സ്പൈസി ആയിട്ടുള്ളതെല്ലാം കുറയ്ക്കാം. ഇനി ആയുർവേദം പറയുന്നത് ചില കോംബോസ്, ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മത്സ്യവും പാലും കൂടി ഒപ്പം കഴിക്കരുത്, ചിക്കനും തൈരും കൂടി ഒപ്പം കഴിക്കരുത്. ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അത് സ്കിൻ ഡിസീസിന് മാത്രമല്ല കാലക്രമത്തിൽ വേറെ പല രോഗങ്ങൾക്കും കാരണമാവും. അതുപോലെ റെഗുലർ ആയിട്ടുള്ള മോഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് സ്കിന്നിന്റെ ഹെൽത്തിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഉറക്കത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഒരു 7 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണം, അതും സ്കിൻ ഹെൽത്തിന് വളരെ ആവശ്യമാണ്. അത് ലേറ്റ് നൈറ്റ് ഉണർന്നിരിക്കുന്നതും ഒരുപാട് ലേറ്റായി രാവിലെ എണീക്കുകയല്ല വേണ്ടത്, ചിട്ടയായിട്ടുള്ള ഒരു ഉറക്കം, ഒരു 10-11 മണിയോടുകൂടി ഉറങ്ങി 6-7 മണിക്കുള്ളിൽ എണീക്കുന്ന ചിട്ടയായിട്ടുള്ള ഉറക്കത്തിന്റെ ഒരു ഷെഡ്യൂളും കൂടി വേണം. പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും, അത് ഓവറോൾ സ്കിൻ ഹെൽത്തിനും മാറ്റം വരുത്തും. പിന്നെ അഡിക്ഷൻ ആയിട്ടുള്ള ഇപ്പോൾ സ്മോക്കിങ് ഡ്രഗ്സ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ ഒരു 40 വയസ്സേ ഉള്ളൂവെങ്കിലും അവരുടെ ചർമ്മത്തിനൊരു 60 വയസ്സിന്റെ പ്രായം തോന്നിക്കും. അപ്പോൾ അഡിക്ഷൻസ് സ്കിന്നിന്റെ ക്വാളിറ്റി കുറയ്ക്കും. അപ്പോൾ അതും കഴിയുന്നതും ഒഴിവാക്കണം. പിന്നെ മാനസിക സമ്മർദ്ദം, അത് മാനസിക സമ്മർദ്ദം കൂടെ ഉണ്ടാവുന്ന അഡ്രിനാലിൻ പോലുള്ള ചില ഹോർമോൺസ് അതിന്റെ സ്വാധീനം സ്കിന്നിലും കാണാം. അപ്പോൾ അത് സ്കിന്നിനെ മോശമായ രീതിയിൽ ബാധിക്കും. നമുക്ക് വേണ്ടത് ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പമിനും ഓക്സിറ്റോസിനും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്ട്രെസ് മുഴുവനായി ഒഴിവാക്കാൻ ആർക്കും പറ്റില്ല, എന്നാലും കഴിയുന്നതും സ്ട്രെസ് കുറയ്ക്കുക, അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യുക. പിന്നെ യോഗ, റിലാക്സേഷൻ മെത്തേഡ്സ്, മെഡിറ്റേഷൻ ഇതെല്ലാം ജനറൽ വെൽബീയിങ്ങിന് എത്രത്തോളം പ്രയോജനപ്രദമാണോ അതുപോലെ തന്നെ സ്കിന്നിനും അത് മാറ്റം വരുത്തും. ഏറ്റവും അവസാനം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോസ്മെറ്റിക്സിന്റെ അമിതമായ ഉപയോഗം. ഇപ്പോൾ ചില ആഡ്സൊക്കെ കണ്ടിട്ട് പല പല ബ്യൂട്ടി പ്രൊഡക്ട്സ് പോയി വാങ്ങുക, അതിന്റെ അലർജി ഉണ്ടാവുകയും അങ്ങനെയുള്ള പല കേസുകളും നമ്മൾ ഒപ്പിയിലെ ദിവസം കാണും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള എന്താണ് സ്കിന്നിൽ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ളത്, അത് നാച്ചുറൽ വേ തന്നെ സ്കിന്നിന്റെ ഹെൽത്തിനും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
1: മാം, ഈ സൺസ്ക്രീൻ ഒരുപാട് പേര് പറയും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ അമിതമായ റേസ് കൊള്ളുമ്പോൾ ക്യാൻസർ വരും, സ്കിന്നിൽ ക്യാൻസർ വരെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന്. എന്നാൽ ചിലവർ പറയും സൺസ്ക്രീൻ അമിതമായിട്ട് യൂസ് ചെയ്താൽ ക്യാൻസർ വരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തതിന് മാമിന്റെ ഒരു ഒപ്പീനിയൻ എന്താ? സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണ്?
2: ഇപ്പൊ പറയുന്നത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം മൂലം ഓസോൺ പാളിയൊക്കെ ഡിപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവിടെ നിന്നുള്ള UV റേസിന് ഭയങ്കര തീക്ഷ്ണതയാണെന്നും അതിനെ തടഞ്ഞു നിർത്താൻ SPF അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 അതിൽ കൂടുതലുള്ള സൺസ്ക്രീൻ

ഉപയോഗിക്കാനാണ് എല്ലാവരും പറയുന്നത്. ഇത് സ്കിൻ ക്യാൻസറിന്റെ റിസ്ക്, അതുപോലെ സൺബേണിന്റെ റിസ്ക് ഇതെല്ലാം കുറയ്ക്കുന്നതാണ് പറയുന്നത്. ഇതിൽ ഒരു കച്ചവട സാധ്യത കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ കാലാവസ്ഥാ മാറ്റവും കൂടെ കണക്കിലെടുക്കുമ്പോൾ സൺസ്ക്രീൻ ഒരു ആവശ്യമാണെന്നും പറയാം. പക്ഷേ ഇത് പ്രൊട്ടക്ഷൻ മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ളതാണോ എന്നും കൂടി നോക്കിയതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. അലർജി റാഷസ് ഒക്കെ ഉണ്ടാക്കിയ സൺസ്ക്രീൻ

0: മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത്. പക്ഷെ ഇതൊന്നും എപ്പോഴും സാധിച്ചോളണം എന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാം. പക്ഷെ അത് ഒരു ഡോക്ടറുടെ, ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെയോ ഒരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ അനുസരിച്ച്, സജഷൻ അനുസരിച്ച് നമ്മുടെ സ്കിന്നിന് പറ്റിയൊരു സൺസ്ക്രീൻ വാങ്ങി ഉപയോഗിക്കുക. അതല്ലാതെ പരസ്യങ്ങൾ കണ്ടിട്ട് അതുപോലെ അനുകരിക്കാതിരിക്കുക.
1: ഈ മുഖത്ത് വരുന്ന കരിവാളിപ്പുകളുണ്ടല്ലോ, അത് മാറാനായിട്ട്
0: ബ്ലാക്ക് മാർക്സ് ആണ്
1: ഉദ്ദേശിക്കുന്നത്.
0: ബ്ലാക്ക് മാർക്സ് ഓരോ ഏജിലും വരുന്നതിന് ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതിപ്പോ ഒരു 20 വയസ്സുള്ള കുട്ടിയുടെ മുഖത്താണെങ്കിൽ അത് PCOD ബ്ലാക്ക് മാർക്സ് ആയിരിക്കാം, അതുകൊണ്ട് ഉണ്ടാവുന്ന ബ്ലാക്ക് മാർക്കാന്ന് വിചാരിക്കാം. അത് കഴുത്തിലും മുഖത്തും ഒക്കെ ചിലപ്പോൾ കരിവാളിപ്പ് കാണാം. ഹോർമോണൽ വ്യത്യാസം കൊണ്ട് അങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടാവാം. പക്ഷെ 50+ ആയിട്ടുള്ള ഒരാളുടെ മുഖത്താണെങ്കിൽ അത് ഹെയർ ഡൈ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ആവാം. ഇനി ഒരു മിഡ് ഏജ് ഉള്ള ഒരു ലേഡിയുടെ മുഖത്താണെങ്കിൽ മെലാസ്മ എന്നുള്ള സ്കിൻ കണ്ടീഷൻ ആവാം. അങ്ങനെ പ്രായം ഏതാണെന്നനുസരിച്ചിട്ടും ആ പാറ്റേൺ, ബ്ലാക്ക് മാർക്കിന്റെ പാറ്റേൺ ഏതാണെന്നനുസരിച്ചിട്ടും ഓരോന്നിനും നമ്മൾ ആ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഹോർമോണിന്റെ കുഴപ്പം കൊണ്ടാണ് വെച്ചാൽ ഹോർമോൺ ലെവൽ കറക്റ്റ് ചെയ്യാനുള്ള മരുന്നുകൾ കഴിക്കാം. പിന്നെ ചിക്കന്റെ അമിതമായ ഉപയോഗം മൂലം ഈ കഴുത്തിൽ ചുറ്റും കറുത്ത പാടുകൾ കാണാറുണ്ട് എപ്പോഴും. അതും PCOD ഒരു ഭാഗമാണ് കേട്ടോ. കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നതിന് പറയാം. അതും ഹോർമോൺ കറക്റ്റ് ചെയ്യുമ്പോൾ അതും കുറെയൊക്കെ മാറും. ഇനി 50+ ഉള്ളവർക്കാണെങ്കിൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നുണ്ടോ, അപ്പൊ ഉണ്ടെന്നാണ് ഉത്തരം എന്ന് വെച്ചാൽ അത് മാറ്റണം. ഹെയർ ഡൈ നിർത്താതെ ആ പാടുകൾ മാറില്ല. ഇനി മിഡ് ഏജിലുള്ളവർക്കാണ് കൂടുതൽ കൺസേൺ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മെലാസ്മ എന്നുള്ള കണ്ടീഷനാണ്. അത് നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് ഒരു പരിധി വരെയൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പൊ ഞവരാരി പോലുള്ള ഞവരാരി അങ്ങനെയുള്ള ചില മെഡിസിൻസ്, അത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം, ഞവരാരി നന്നായി പൊടിക്കുക, അത് പാലിൽ വേവിച്ചെടുക്കുക, അതിലൊരു 4 തുള്ളി കുങ്കുമാതി തൈലവും കൂടെ ചേർത്ത് ഒരു ഫേസ് പാക്കായി 20 മിനിറ്റ് ഇടുക, അതിനുശേഷം കഴുകി കളയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ബ്ലാക്ക് മെലാസ്മയുടെ ഒരു പരിധി വരെയൊക്കെ ഫേഡാവും. മുഴുവനായി പോയില്ലെങ്കിലും എന്തായാലും ഫേഡാവും. പിന്നെ ജനറ്റിക് ആയിട്ടുള്ള ചില ഡാർക്ക് സ്പോട്സ് ഉണ്ട്, അത് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് കൂടുതൽ കാണുക. അപ്പൊ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസും ഫേസ് പാക്സും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ഡാർക്ക് സ്പോട്സും കുറയും.
1: മാം, ഈ മുഖത്ത് വരുന്ന ഈ വൈറ്റ് പാച്ചസ് ഉണ്ടല്ലോ, ഈ വെളുത്ത പാടുകൾ, അത് മാറ്റാനായിട്ട്?
0: വൈറ്റ് പാച്ചസും നേരത്തെ പറഞ്ഞ ബ്ലാക്ക് പാച്ചസിന്റെ പോലെ തന്നെയാണ്. അത് വിറ്റിലിഗോയുടെ വൈറ്റ് പാച്ച് ആണ്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതേപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നാലും ഈ വൈറ്റ് പാച്ച് തന്നെ കാണും. സ്കിന്നിലെ ബേൺസ് വന്നിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ അപ്പോഴും വൈറ്റ് പാച്ച് ആയിട്ടത് വരും. പിന്നെ ആൽബിനിസം എന്നൊരു കണ്ടീഷൻ കണ്ടുണ്ടായിരിക്കും, മുഴുവനായിട്ടും വൈറ്റ് ആയിരിക്കും അവർക്ക്, അവർക്ക് ആ പിഗ്മെന്റ് ഉണ്ടായിരിക്കില്ല, മുടിയെല്ലാം ചെമ്പിച്ച മുടിയെല്ലാം, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് പാച്ച് എന്ന് പറയാൻ വയ്യ, ദേഹം മുഴുവനുള്ള വൈറ്റ് കളറ്. പിന്നെ ചില എക്സീമയിൽ ഇതുപോലെ വരും. അങ്ങനെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് ഓരോന്നും ഏത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള കാര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു വിറ്റാമിൻ ഡെഫിഷ്യൻസി ആവാനായിട്ട് മിക്കവാറും വരുന്നത് ചെറിയ കുട്ടികളായിരിക്കും, പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള ചെറിയ കുട്ടികളായിരിക്കും. അവർക്ക് നമുക്ക് പച്ചക്കറി കൊടുത്തും അല്ലെങ്കിൽ അങ്ങനെ വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കാം, ഇന്ദുകാന്താമൃതം പോലുള്ള നമ്മുടെ സിറപ്പ് കൊടുക്കാം. പിന്നെ ഡീവം ചെയ്യാത്തവരാണെങ്കിൽ അവരതിനെ കറക്റ്റായി ഡീവം ചെയ്താലും ചിലരുടെയൊക്കെ പാച്ച് മാറും. പക്ഷെ വിറ്റിലിഗോ പോലുള്ള രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായി മാറ്റാം എന്നാണ് ആയുർവേദം പറയുന്നത്. ചില പാച്ചുകളിലൊക്കെ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ദിനേശ വല്യാതി കേരതൈലം, ഏലാതി കേരതൈലം, ഇങ്ങനെയുള്ള ചില ഓയിൽസ് എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കാർഡിയോ എന്താണ് കാരണം അനുസരിച്ചിട്ടാണ് നമ്മുടെ ചികിത്സ.
1: ഈ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ,
0: വേനൽക്കാലത്ത് ശരിക്കും വേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ വാട്ടർമെലൺ പോലെ വാട്ടർ കണ്ടന്റ് ഒരുപാടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം, അതുപോലെ കോട്ടൺ ഡ്രസ്സ് ധരിക്കാം. പിന്നെ നമ്മളെ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നന്നാറി, അത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ, നന്നാറി സർബത്ത്. നന്നാറി ചേർന്നിട്ടുള്ള ചില മരുന്നുകളുണ്ട്. ഇപ്പൊ ശാരീപാദ്യാസവം, നന്നാറിയുടെ സംസ്കൃത പേരാണ് ശാരീപ. അപ്പൊ ശാരീപാദ്യാസവം പോലുള്ള മരുന്നുകൾ വൈദ്യനിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രം അത് കഴിക്കുന്നതൊക്കെ ചൂടുകുരുവിനൊക്കെ നല്ല പരിഹാരമാണ്. അതുപോലെ ത്രിഫല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിന്റെ അത്തലിഭാഗം മാത്രം ഊറ്റിയെടുത്ത് തണുപ്പിച്ച് അതുകൊണ്ട് മുഖം കഴുകാം. കറ്റാർവാഴയുടെ ജെൽ, അലോവേറ ജെൽ, അത് സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് പുറത്തു പോയി വന്നാലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ച് ക്ലീനാക്കാം, സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാം. അതുപോലെ പഞ്ചഗന്ധ ചൂർണം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മരുന്നുണ്ട്, അത് പാലിലോ പനിനീരിലോ ഒക്കെ മിക്സ് ചെയ്ത് ഫേസ് പാക്ക് ആക്കിയിടാം. ഇതെല്ലാം ചൂടുകാലത്ത് ചൂടിനെ കുറയ്ക്കാൻ വേണ്ടി, ശരീരത്തിന് കൂളാക്കാനുള്ള ചെയ്യാവുന്ന പുറമേ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നേരത്തെ സ്കിൻ കെയർ റൂട്ടീൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഉള്ളിൽ കൂളാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വേനൽക്കാല സംരക്ഷണം നടക്കും.
1: മാം, ഈ സീസൺ ചേഞ്ച് വരുമ്പോ പലർക്കുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലവർക്ക് മുഖം ഭയങ്കര ഡ്രൈ ആവും, ചിലർക്ക് ഭയങ്കര ഓയിലി ആവും, ചിലർക്ക് മുഖത്ത് കരിവാളിപ്പോരും. ഇതൊക്കെ മാറ്റാനായിട്ട് ഒരു

0: നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചിട്ട് കൂടുതൽ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവുന്നത് വേനൽക്കാലത്തും മഞ്ഞുകാലത്തുമാണ്. ഇപ്പം വേനൽക്കാലത്ത് ഞാൻ പറഞ്ഞു, ഇനി മഞ്ഞുകാലത്ത് ഉണ്ടാവുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കും, വരൾച്ചയാണ് അപ്പം ഉണ്ടാവുക. ആ വരണ്ട് വരണ്ട ഒരു ചൊറിച്ചിൽ വരും, പിന്നെ അത് പീലിംഗ് ആവും, സ്കെയിലിംഗ് ആവും, പിന്നെ ചിലപ്പോൾ ക്രാക്സ് വരും, ബ്ലീഡിങ്ങും, അങ്ങനെ അങ്ങനെ പലതരത്തിലുണ്ടാവും. അത് കൂടുതൽ കാണുന്നത് നമ്മുടെ എക്സ്പോസ്ഡ് ആയ ഭാഗങ്ങളിലാണ്, ഇപ്പോൾ കൈകാലുകൾ, മുഖത്ത്, അതുപോലെ തലയിൽ, സ്കാൽപ്പിൽ, ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ കാണുക. അപ്പോൾ സ്കിന്നിൽ വരുമ്പോൾ അത് ഒരു പീലിംഗ് ആയിട്ടാണെങ്കിലും തലയിൽ വരുമ്പോൾ അതിന് പറയുന്നത് ഡാൻഡ്രഫ് എന്നാണ്. ആ ഡാൻഡ്രഫ് തന്നെ ശരിക്കും രണ്ട് തരത്തിൽ പറയാം, ഡ്രൈ ഡാൻഡ്രഫും ഉണ്ട്, ഫ്ലേക്കി ആയിട്ടുള്ള ഡാൻഡ്രഫും ഉണ്ട്. ഡ്രൈ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ചൊറിയുമ്പോൾ ഇങ്ങനെ പൊടി പോലെ വരുന്നതാണ്. ഫ്ലേക്കി എന്ന് പറയുന്നത് നഖത്തിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഡാൻഡ്രഫാണ്. ഈ ഡ്രൈനെസ് കുറയ്ക്കാൻ എണ്ണകൾ ഉപയോഗിക്കാൻ സ്വാഭാവികമായിട്ട് ചെയ്യാം. അപ്പോൾ അത് രണ്ട് ഡാൻഡ്രഫിനനുസരിച്ച് വേറെ വേറെ എണ്ണകൾ ഉപയോഗിക്കാം. പിന്നെ മുഖത്തും അതെ, ഡ്രൈനെസ് വരുമ്പോൾ നാൽപ്പാമരാതി, ഏലാതി, ചെമ്പരത്തിയാതി, ലാക്ഷാതി, ഇങ്ങനെയൊക്കെയുള്ള വെളിച്ചെണ്ണകൾ, ഇത് മെഡിക്കേറ്റഡ് ഓയിൽസ് ഉപയോഗിക്കാം. പിന്നെ ഉള്ളിലേക്ക് നമുക്ക് നെയ്യ് കഴിക്കാം, മെഡിക്കേറ്റഡ് ആയി ഘീ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറും സാധാ നെയ്യ്, നല്ല പശുവിൻ നെയ്യ് ഒരു ടീസ്പൂൺ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അത് ദോശയിലോ ചോറിലോ എങ്ങനെ വേണമെങ്കിൽ ആക്കി കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡിയിലെ മോയ്സ്ചർ കുറച്ചൊക്കെ നിലനിൽക്കും.
1: ഓക്കെ മാം, മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഈ മുഖക്കുരു എന്ന് പറയുന്നത്. മുഖക്കുരു നാച്ചുറൽ ആയിട്ട് മുഖക്കുരു എല്ലാവർക്കും വരും, എന്നാൽ ഒരുപാട് മുഖക്കുരു വരുന്നവരുണ്ടല്ലോ, ആ മുഖക്കുരു കൺട്രോൾ ചെയ്യാനായിട്ടൊരു മെത്തേഡ് പറയൂ.
0: മുഖക്കുരു സാധാരണ അഡോൾസന്റ് ഏജിലാണ് എപ്പോഴും കാണാറ്. അത് അവരുടെ ഹോർമോൺ മാറ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോ PCOD എന്നുള്ളൊരു കണ്ടീഷനിലും നല്ല പഴുത്ത, ഇങ്ങനെ പഴുത്ത് നിൽക്കണ ബൾബ് പോലെ നിൽക്കണ മുഖക്കുരു കാണാറുണ്ട്. ഈ മുഖക്കുരു ഉള്ള മിക്ക പേരോടും, 90% പേരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡയറ്ററി ഹാബിറ്റ്സിലുള്ളത് നോൺ വെജ്, ഫ്രൈ ഐറ്റംസ്, ചീസ്, ബട്ടർ, അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ, അച്ചാർ, അതുപോലെ ചെമ്മീൻ പോലുള്ള സീ ഫുഡ്, ഇതൊക്കെ ആയിരിക്കും. ഈ ഇതൊക്കെ ബോഡീനെ ഹീറ്റ് കൂടുതൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി ശരീരം കാണുന്ന ഒരു രീതിയാണ്. എങ്ങനെയെങ്കിലും ഈ വേസ്റ്റിനെ പുറത്ത് കളയാനുള്ളൊരു വഴിയാണ് ഈ മുഖക്കുരു. അപ്പോൾ മുഖക്കുരു കുറയ്ക്കാൻ വേണ്ടത് ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരീര ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ നമ്മുടെ സ്കിൻ ഹൈജീൻ കീപ്പ് ചെയ്യുക. അതായത് ഓയിലി സ്കിൻ ഉള്ളവരൊക്കെ ആകുമ്പോൾ ഒരുപാട് പൊടിയും ചളിയൊക്കെ മുഖത്ത് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ മൈൽഡായൊരു സോപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് കൊണ്ട് നിർബന്ധമായും മുഖം രണ്ട് പ്രാവശ്യമെങ്കിലും കഴുകുക. പിന്നെ ആയുർവേദത്തിൽ പറയുന്നത് തൈര് ഒരു നല്ല ക്ലൻസിങ് ആണ്. അതുപോലെ അതിൽ തന്നെ ചില പൊടികൾ, നിംബാഹരിദ്രാദി, നിംബപത്രാദി, അങ്ങനെയുള്ള പൗഡറുകൾ മിക്സ് ചെയ്തൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഉള്ള കുരു അത് തന്നെത്താനെ ഹീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് അത് പൊട്ടിക്കാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പച്ചക്കറിയും പഴങ്ങളും ഒക്കെ കഴിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മളതിൻ്റെ മാർക്കില്ലാതെയും ഉള്ള കുരു പിന്നെ വരാതെയും. കാരണം ഈ പൗഡേഴ്സൊക്കെ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പം അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേയൊക്കെ മുഖക്കുരു ഒന്ന് മാറ്റം വരും.
1: മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ നമ്മൾ ഈ നോർമൽ സോപ്പ് ഉണ്ടല്ലോ, നോർമൽ സോപ്പ് മുഖത്ത് യൂസ് ചെയ്താൽ പ്രശ്നമാണോ?
0: ചില സോപ്പിൽ അതിൻ്റെ കെമിക്കൽ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ TFM അതൊക്കെ, TFMന്റെ അളവൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ വരുമ്പോൾ അത് സ്കിന്നിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ ആ അതും കൂടി നോക്കിയതിന് ശേഷം മാത്രം സോപ്പ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്.
1: ഓക്കെ മാം, ചിലവരുടെ കാലുണ്ടല്ലോ ഈ സ്കിൻ ഭയങ്കരമായിട്ട് വിണ്ട് കീറാറുണ്ടല്ലോ, അതിന് ഹോം റെമഡി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
0: ആ സ്കിന്നിന്റെ മോയ്സ്ചർ മുഴുവൻ പോയിട്ട് അത് വളരെ ഹാർഡായിട്ട് വരുമ്പോഴാണ് ക്രാക്സ് വരുന്നത്. അപ്പോൾ പ്രായമാകുമ്പോൾ പൊതുവെ സ്വാഭാവികമായിട്ടുള്ള മോയ്സ്ചർ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലും ഒരുപാട് സമയം വെയിലത്ത് നിൽക്കുക, അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ജോലി ചെയ്യുക, ഗംബൂട്ട്സ് ഇട്ട് ജോലി ചെയ്യുന്നവരുണ്ടല്ലോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് അത് കൂടുതൽ വരിക. പിന്നെ പ്രമേഹം പോലുള്ള രോഗമുള്ളവരിലും ചിലപ്പോൾ അത് കൂടുതലായിട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള ക്രാക്സ് വരുമ്പോഴും ആ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. ചില ഓയിൻമെന്റ്സ് ഉണ്ട്, ക്രാക്കോട്ട് പോലുള്ള ഓയിൻമെന്റ്സ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു നെയ്യ്, എന്തെങ്കിലും ഒരു ഓയിലായിട്ടൊരു സാധനം കഴിക്കാം. പിന്നെ വെള്ളത്തിൽ അത് മുക്കി വെക്കുക, എന്നിട്ട് അപ്പോൾ ഹാർഡായിട്ടുള്ള ഭാഗം സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ശരിക്കും നന്നായി ഉരച്ചൊരച്ച് കളഞ്ഞ് അത് സോഫ്റ്റ് ആക്കുക. ഒരു വാസ്ലീൻ വെറുതെ, വേറൊന്നും പറ്റില്ലെങ്കിൽ വെറുതെ വാസ്ലീനെങ്കിലും അപ്ലൈ ചെയ്ത് അതിൻ്റെ ആ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തുക. അതാണ് ഇതിന് ചെയ്യാനുള്ളത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ പറഞ്ഞത്, ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ ഒരു സീസൺ വന്നപ്പോൾ അവിടുത്തെ ഒരു സ്കൂളിലെ കുറേ കുട്ടികൾക്ക്, ഒരു ഒട്ടുമുക്കാൽ കുട്ടികൾക്കും കാലിൽ ക്രാക്സ് മാത്രം വന്നു. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, അത് വെള്ളത്തിൻ്റെയോ അങ്ങനെ എന്തോ ആയിരിക്കാം, മണ്ണിൻ്റെയോ എന്തിനെയോ കുഴപ്പമായിരിക്കാം. അന്ന് കോട്ടയ്ക്കൽ ആയുർവേദശാല ഡെവലപ്പ് ചെയ്തൊരു ക്രീമാണ് ക്രാക്കോട്ട് എന്നുള്ള ക്രീം. അന്ന് അവരെല്ലാവരും അത് ഹീലായി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു അന്നൊരു പരീക്ഷണാർത്ഥമാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മളൊരു ഓയിൻമെന്റ് ഫോമിലാണത് ക്രാക്ക് ഔട്ട് എന്നുള്ള ഒരു പേരിൽ ഇറക്കിയിട്ട്. അത് വളരെ എഫക്റ്റീവ് ആണ് ഇങ്ങനത്തെ.
1: ഈ കൺപീല് കുഴയുന്ന

0: ചിലവർക്ക് ഭയങ്കരമായിട്ട് കൺപീലി കൊഴിയാറുണ്ടല്ലോ.
1: കൺപീലിയുടെ കൊഴിച്ചിലെന്ന് പറയുന്നത് മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ തന്നെയാണ് പലപ്പോഴും കൺപീലി കൊഴിയാനും ഉണ്ടാവുക. അത് ചിലപ്പോൾ ഡാൻഡ്രഫ് ആയിരിക്കാം, അയൺ ഡെഫിഷ്യൻസി ആയിരിക്കാം, സോറിയാസിസ് പോലുള്ള അസുഖങ്ങളിൽ അങ്ങനെ കൺപീലി കൊഴിയും. അതുപോലെ അലോപേഷ്യ എന്ന് പറയും, വട്ടത്തിൽ പുഴുക്കടി എന്നൊക്കെ പറയും, അങ്ങനെ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോണ ഒരു രോഗമാണ് അലോപേഷ്യ. അപ്പൊ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡാൻഡ്രഫ് ആണ്. അപ്പൊ ഡാൻഡ്രഫിന് ഉപയോഗിക്കുന്ന നമ്മൾ കൊടുക്കണ എണ്ണ എന്ന് പറയുന്നത് അയ്യപ്പാല കേരതൈലം അല്ലെങ്കിൽ തുർവാതി കേരതൈലം ഒക്കെയാണ്. ഈ ഓയിൽ സപ്ലൈ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ വ്യത്യാസം വരും. പിന്നെ ഡാൻഡ്രഫ് വരുന്നത് സ്കിന്നിന്റെ ഡ്രൈനസ് കൂടുമ്പോഴാണ്. ആ ഡ്രൈനസ് കൂടുന്നത് നമ്മൾ ഒരുപാട് എരിവും പുളിയും കഴിക്കുകയും വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചാക്കുക, വെള്ളം നന്നായി കുടിക്കുക, എരിവും പുളിയും നോൺ വെജ് ഒക്കെ ഒരുപാട് കഴിക്കണമെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കൊഴിച്ചിൽ കുറയും.
0: ഓക്കെ മാം, അപ്പോൾ ഈ ഹെയർ ഫോള് കൂടുന്നത് ഡാൻഡ്രഫ് കൂടുന്നതും തമ്മിൽ ബന്ധമുണ്ടോ?
1: ഹെയർ ഫോളിന്റെ ഒരു കാരണമാണ് ഡാൻഡ്രഫ്. ഹെയർ ഫോളിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഏജിലുള്ള ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ മിക്കവാറും അയൺ ഡെഫിഷ്യൻസി ആവും. ഭക്ഷണം ശരിക്കും പച്ചക്കറി ഇലക്കറിയൊക്കെ കഴിക്കാതിരിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലർക്കും അയൺ ഡെഫിഷ്യൻസി വരും. നന്നായി ഭക്ഷണം കഴിച്ചു വെച്ചാലും അയൺ വേണ്ട പോലെ അബ്സോർബ് ചെയ്തില്ലെങ്കിലും ഇതുപോലെ അയൺ ഡെഫിഷ്യൻസി വരും. അപ്പം അങ്ങനെയാണ്, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഹെയർ ഫോളിന്റെ കാരണം. അപ്പം ആ അയൺ കറക്റ്റ് ചെയ്താൽ തന്നെ അത് മാറുന്നതാണ്. ഡാൻഡ്രഫ് വൺ ഓഫ് ദ റീസൺസ് ആണ്. കാരണം ആ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പൊ നമ്മൾ മുടി കൊഴിച്ചിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവിടെ കാര്യമില്ല. അവിടെ ആദ്യം ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ മറ്റത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ തേച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ എണ്ണ തേക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചീർപ്പ്, ടവല് ഇതെല്ലാം ക്ലീൻ ആക്കണം. അതുപോലെ പില്ലോ കവർ വരെ ക്ലീൻ ആക്കണം. അല്ലെങ്കിൽ ആ ഡാൻഡ്രഫിന്റെ ചെറിയ അണുക്കൾ പിന്നെയും നമ്മുടെ സ്കാൽപ്പിൽ വരും. അതിങ്ങനെ ഒരു ശാശ്വത പരിഹാരം ഇല്ലാതെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും.
0: ഡാൻഡ്രഫ് പകരും
1: ഒരാളുടെ ചീർപ്പ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ആ ഡാൻഡ്രഫുള്ള ആള് ചീകിയ ചീപ്പ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കും വരും.
0: അടുത്തത്, ചിലവർക്ക് കഴുത്തിന് ചുറ്റും ഭയങ്കരമായിട്ട് കറുത്തിരിക്കാറുണ്ട്, അതിനൊരു റെമഡി അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്?
1: അത് പി സി ഒ ഡി ഉള്ളവർക്കാണ് കാണുക. പിന്നെ ഒരുപാട് ചിക്കന്റെ ഉപയോഗം ഉള്ളവർക്ക്, പിന്നെ അമിതമായ വണ്ണം ഉള്ളവർക്ക്, തൈറോയിഡിന്റെ കംപ്ലയിന്റ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കറുപ്പുകൾ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കാന്തോസസ് നൈഗ്രിക്കൻസ് എന്നാണ് അതിന് പറയാം. അപ്പോൾ ചിക്കനൊക്കെ ഒരുപാട് കഴിക്കുന്നെങ്കിൽ അത് കുറയ്ക്കുക, പി സി ഒ ഡി ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചില പൗഡേഴ്സ്, നേരത്തെ ഞാൻ പറഞ്ഞില്ല നിംബാഹരിദ്രാദി പോലുള്ള അല്ലെങ്കിൽ ഏലാദി പോലുള്ള പൗഡേഴ്സ്, ആ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ഒരു മീഡിയം കണ്ടെത്തുക. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മളൊരു ഓയിലിൽ അപ്ലൈ ചെയ്യും, ഏലാദി വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ഓയിലിൽ അപ്ലൈ ചെയ്യും. നേരെ മറിച്ച് ഒരു ഡ്രൈ ഓയിലി സ്കിൻ ആണെങ്കിൽ തൈരോ നാരങ്ങ നീരോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരുപാട് പരിധി വരെയൊക്കെ കുറയും. പിന്നെ ഭക്ഷണവും, എല്ലാ സ്കിൻ ഡിസീസിൻ്റെയും സ്കിൻ കണ്ടീഷൻസിലും ഭക്ഷണം ഒരു വലിയ റോളുണ്ട്. അപ്പം അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ മാറ്റം വരും.
0: ചിലവർക്ക് ഭയങ്കരമായിട്ട് വേർത്തതിനാൽ ഈ ദേഹം തണുത്ത് വരാറുണ്ട്, ഇച്ചിങ്ങും അങ്ങനത്തെ സംഭവം റാഷസ് പോലെ വരാറുണ്ട്.
1: ആ റാഷസിന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേനൽക്കാലത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ നമ്മൾ പാല് അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ്, റോസ് വാട്ടർ ഇതെല്ലാം പഞ്ഞിയിൽ മുക്കിയിട്ട് ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നാൽപ്പാമ്പര പട്ട, അതായത് അത്തി ഇത്തി പേരാൽ അരയാൽ, ഇതാണ് നാൽപ്പാമ്പരം. ഇത് വാങ്ങിക്കാൻ കിട്ടും, ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് വേണമെങ്കിൽ കുളിക്കാം. പിന്നെ രാമച്ചം, ചന്ദനം, ഇരട്ടി മധുരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൗഡറായിട്ട് കിട്ടും. അത് പാലിൽ മിക്സ് ചെയ്ത് തേക്കാം, ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഴിക്കാം. അത് അങ്ങനെയുള്ള ബോഡി കൂൾ ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്യാം. നേരത്തെ പറഞ്ഞ ശാരീരികാഭ്യാസം അതിൽ എഫക്റ്റീവ് ആവും. ആരോഗ്യദാരിഷ്ടം അങ്ങനെ പറഞ്ഞ നമ്മുടെ അരിഷ്ടങ്ങളുണ്ട്, അത് നമ്മൾ കണിക്കൊന്ന കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ആരോഗ്യദാരിഷ്ടം. അതിൻ്റെ അതാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അങ്ങനെയുള്ള മരുന്നുകൾ ചേർത്തിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതും ഇങ്ങനത്തെ കണ്ടീഷനിൽ നന്നായിരിക്കും.
0: താങ്ക് യു മാം, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. മാമിൻ്റെ വിലപ്പെട്ട സമയം, ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു ഇത്. താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു സോ മച്ച്.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

കരതീരം. കല്ലോലിനി. നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ പാട്ടുകൾ പുതിയ തലമുറയ്ക്ക് ഏറെക്കുറെ സുപരിചിതമാണ്. കവർ സോങ്സും അൺപ്ലഗ്ഡ് വേർഷൻസുമൊക്കെ പഴയ പാട്ടുകൾക്ക് പുതുമ നൽകുന്നു. അങ്ങനെ പുതിയതാകാൻ താല്പര്യമില്ലാതെ പഴയ ഭംഗിയോടുകൂടി നിൽക്കുന്ന നിരവധി പാട്ടുകൾ മലയാള സിനിമാ സംഗീതത്തിനുണ്ട്. അത്തരത്തിൽ കുറച്ച് പാട്ടുകളുള്ള സിനിമയാണ് മായാവി. MS ബാബുരാജാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

1965 മായാവി എന്ന ചിത്രം പുറത്തിറങ്ങിയത്. 58 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഈ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെയും പഴയ പാട്ടിന്റെ ആസ്വാദകർക്കിടയിൽ പുതുമയോടെ തന്നെ നിൽക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ ഈ മനോഹാരിതയ്ക്ക് കാരണം MS ബാബുരാജിന്റെ സംഗീതമാണ്. ബാബുക്കയുടെ ഗാനങ്ങൾ ശ്രോതാക്കൾക്കിടയിൽ ഒരു വികാരം തന്നെയാണ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേംനസീറും ഷീലയുമാണ്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ് ത്രിവേണി. ത്രിവേണി എന്നാൽ മൂന്ന് പവിത്രമായ നദികളുടെ സംഗമം എന്നാണ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ മൂന്നു പേരാണ്. ശിവരാമൻ, തങ്കമ്മ, ദാമോദരൻ, ഈ മൂന്നു പേരുടെ ജീവിതകഥയാണ് ചിത്രം പറയുന്നത്. ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം നദിയും കായലും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കായലിന്റെയും തോണിയുടെയും കാറ്റു വീശുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് ഓടിയെത്തുന്നത്.

വരികൾക്ക് ശ്രോതാക്കൾ ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. അക്കാലത്തെ മലയാള ഗാനങ്ങൾക്ക് കാവ്യഭംഗി വളരെ കൂടുതലായിരുന്നു. പാട്ടിന്റെ ഈണത്തോടൊപ്പം അതിന്റെ വരികളും സംഗീത ആസ്വാദകർ ഏറെ ആസ്വദിച്ചിരുന്നു. പാട്ടിന്റെ വരികളിലൂടെ നമുക്കതിന്റെ ദൃശ്യവും സങ്കല്പിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ മനോഹരമായ ഒരു ഗാനമാണ് 1977 പുറത്തിറങ്ങിയ അംഗീകാരം എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ ഗാനം.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കടത്തനാട്ടുമാക്കം 1978 പുറത്തിറങ്ങിയ ചിത്രമാണ്. പ്രശസ്തമായ ഇലവണ്ണൂർ മഠത്തിലെ ഒരേ ഒരു പെൺസന്ധതിയാണ് മാക്കം. 4 സഹോദരങ്ങളുടെ ഒരേ ഒരു സഹോദരിയാണെങ്കിലും മാക്കം വളരെ ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ചിത്രത്തിൽ മാക്കം എന്ന കഥാപാത്രം ഷീലയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാക്കം അവളുടെ സഹോദരങ്ങളിൽ നിന്നും അവരുടെ ഭാര്യമാരിൽ നിന്നും നേരിടുന്ന ചതിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ദേവരാജൻ മാഷിന്റെ സംഗീതമാണ് ചിത്രത്തിലുള്ളത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരും